ചെടിയോ ലഘു പഞ്ച് സത്ത് സാല ദേ ബച്ചിയാ ദേ കീ ശരാ ലേക്കിൻ കാജി ഹോയ രിഷ്വത് ഈ അഖ സത്ത് നാ